കേൾക്കുന്നുള്ള റേഡിയോ സാരംഗ് നോട്ട് 7.8 FM. ഇന്നത്തെ തുളു കാര്യക്രമവും നിക്കലേക്ക് മാത്രമല്ല മോക്കി തിഞ്ച് സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രത ജൈന വസതി മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരത ബൊൽപു സുഗിപ്പു ദുനിപ്പു ഈ ലേസിട്ട് സുഗിപ്പു അൻസിനെ ദുനിപ്പിടു പാൽപടയിനക്കുലു പ്രശാന്ത് റായ് പുത്തൂരു രചന ചിത്കൽ ഭാസ്കർ റായ് കുക്കുവള്ളി മദ്ദളുടെ സഹകാര ദേവാനന്ദ ഭട്ട് ഇത്തക്കേന്ലെ ബീരത ബൊൽപു കാവ്യവാചന ഉന്നത മൂജനയക്കേ.

പേര് കുറവെന്നുള്ളത് ബാലെ അഗ്നിയാണ് പിടിപ്പിച്ചി തുച്ഛമൊന്നുണ്ട് ബലെ വേനാപ്പൊടു ഇവിടെ പുരള്ളേ ഇറക്കിയ പുരട്ടല്ല ബാല പിടിപ്പിലൊക്കെ ബാല കട്ടി അല്ലേന്ന് പത്തൊന്നുണ്ട് ഉറപിടു മകൾ കൊണ്ട് കയറുചി എനിക്ക് വേനാപ്പിച്ച ദയകിച്ച മറക്കും വന്ന് പണ്ട് പണ്ടല്ല ബാലെ കിണ്ണി ആവു അതിന് ഗാട്ടി പത്തൊന്നു മീരണു നിമ്മന്തേ പിടികെ പേര് നനല ഏത്തുണ്ട് പേര് പേര് പോത്ത് പേര് പോത്ത് കിരിക്ക് നെത്തിയറല്ല വിപ്പിയറ സുരുമണത്തിണ്ടെങ്കിൽ ബലക്ക് മറക്ക സങ്കടാണ്ട് നന ബതുക്കുഞ്ചി എന്ന് പറഞ്ഞ സ്ഥിതിയാണ്ട് കടക്ക് താനാണ്ട് പണ്ട ബാലെ കുഞ്ഞ് മൃത്യുസ്വരൂപാത് അല്ല ജൂവനെ ജുമ്മുതിലൊക്ക ആടുകെ മലങ്കനെ മകരി അല്ലെങ്കിൽ പൂത്താനി യശോദേ പത്ത് തൂപ്പാൽ അവസ്ഥ എഞ്ചന നെത്തരുത ഓക്കുലി കൃഷ്ണെ കില കിലാന്ന് പണിത്ത് തെളിത്തൊന്നുള്ളേ പൂർത്ത ജനപ്രപൂര ശരി അല്ലെങ്കിൽ മത്ത കൊത്താണ്ട് ഇത് പുറത്ത് അല്പ അല്പ മാത്ത ജോക്കൾ മാത്ത സഹിത്ര മാത്ത ശുദ്ധി പറയുന്നുണ്ട് മാത്തെല്ല തര തര ഹാക്കുമെന്ന് പറഞ്ഞപ്പോണക പരിസ്ഥിതി മലത്തിനാലും വലത്തുണക മലറക്കാസി വന്നക ബാലി പൊരുത പൊണ്ണ അനളെക്കാൾ തോജിത്തല് അണ ഇത്തേ അല്ല നിജസ്വരൂപ തോജിണ്ട് മലറക്കാസി അല്പ ചാവടിട്ട് പൂർത്തൽ ജനക്കുളിക്ക് ആശീർവാണ്ടിക ഒന്നത്തെ കുശിലാണ്ടിക പോയാലത്താൻ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

നിപ്പുനക ഇടീ ജഗത്തിനെ മറത്തത് ഗോറാകുംബാരെ ജാലിടിത്തിന ബാലെ അമ്മന മോനെ തൂപ്പുണു തെൽത്തത് അമ്മന മോനെ തൂപ്പുണു താനേ അമ്മേനു ദർപ്പുജേ അമ്മ താനെ ദർപ്പുജേ പട്ടലകി പണ്ടത് ബാല പറത്തോന്ന് പറത്തോന്ന് ബൈതണ് പത്തത് അമ്മേർന്ന റഡ് കാറത നടുട്ടുതുടു പുലി തോന്നുണ്ടു ആണ്ട ഗോരകുതു ആല ഗോചരണിച്ച് ആ കാല ദേശദ പരിവനെ ഇച്ചാണ്ട

നിക്കൽ കേനൊന്നുള്ള റേഡിയോ സാരംഗ് നോട്ട് 7.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രേക്കില മോക്കി ദിഞ്ചി സൊൽമെലു. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രദ ജൈന വസതിട് മന്ദാര രാമായണ തുളു കാവ്യ വാചന ബീരദ ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അഞ്ചന ദുനിപ്പിടു പാൽപടേനക്കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളിടെ സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേന്ലെ ബീരദ ബൊൽപു കാവ്യവാചന ഉന്നത മൂജനയക്കേ.